ഷ്പാഡസമസി പാറാം ആയത് നമ്പർ 41 സൂറ മറിയം ഷ്പാഡസമസി പാറാം ആയത് നമ്പർ 41

ഇസ്മാദ ആസ് ലാ യസ്മഉ ജിനാവരി വലാ യുബ്സിറു ഔ നബിനി വലാ യുഗ്നി ഔ നലരി കോലേശി അൻകാ യനിസ്താനാ ഷൈഅൻ സ ഷൈഅ.